ശില്പിയുടെ ഞാപേ ഇരുടെയ ഉഴപ്പില്ല ഞാറ പല്ലൽപേ ചുവർപ്പ പീണ്ടാക്ക.